സുഭഗേ ത്വം ജീവശരദാം ശതം. നവനീതമവതവൻ നവനീതമവതേ നവനീതമവതവൻ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ നവനീതമവതേ